0: അധ്യക്ഷനെ ശ്യാം വിജയരത്ന.
1: മൈതി പ്രസാദ് അഹിംസകേക്ക് തമായി മട്ടുകൻ അനുകമ്പ. ഹെബൈ തിങ് ഈ അനുകമ്പാവ് ഭൂമികമ്പാവ കറകണ്ട് മങ് കമത്തിനെ മം ബന്ധന നേണി മകേ കില്ലോട്ട് കസാദ് ബന്ധന.
2: മുക്കദ് ഉണേ പ്രസാദ ഗീതേ കക്കാതെന്നു കഥാകരണ കൂടാതെ
0: സാം സത്യേ ദിനക്കും രാത്രി ഹതായി തീയറ്റ് ഐ ടി എൻ ബലന്ന പഹേലമായി.
3: FM 93.5, FM 93.7, La Khanda, Radio ITN.
4: സുബസന്ധ്യാവ കാവസഹായ വിനാടി തുണായി ദാങ്ക്.